വടയായാ തുതവേണ സിദ്ദീഖിനെ നാ പായിയ കരം മല നാഹി ഠാക്കറായ ആഖണ വാള ക്യാ വിചാര സിഫതീ പരേ തേരേ ഭണ്ഡാര ജിസ് തൂ ദേ തസാ ക്യാ ചാര നാനക സച്ച സവാര നഹാരാ.

ബേഹന്ത് സാധുക്കി ശോഭാ സദാ ബേഹന്ത് സാധുക്കി ശോഭാ ഉയർത്തേ ഉച്ചി സാധുക്കി ശോഭാ മുച്ചത്തെ മുച്ചി സാധുക്കി ശോഭാ സാധ് ബണയാരി നാനക് സാധ് പ്രഭേദ പായി ശ്ലോക മാന സാച്ചാ മുഖ സാച്ചാ സോയ അവർണ പേഖ്യക്സ്ബിന് കോയ നാനക് ലക്ഷണ ബ്രഹ്മജ്ഞാനി ഹുവയഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാ നിർലേ വിജയ ജലമേ കമലേ അലേ ബ്രഹ്മജ്ഞാനി സദാ നിർദോഹ ജയ സൂര സർവകവസ